മഞ്ഞം സ്വർഗം മഞ്ഞം കണ്മുഖനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശങ്കരവന ഭവ സുബ്രഹ്മണ്യം ശങ്കരവന ഭവ സുബ്രഹ്മണ്യം ജയ ശിവശരവണ ഭവ സുബ്രഹ്മണ്യം ശിവശരവണ ഭവ സുബ്രഹ്മണ്യം ഓം ശിവശരവണ ഭവ സുബ്രഹ്മണ്യം ശിവശരവണ ഭവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ ശിവ ഹര ഹര ശിവ